0: ബാബസുദി മെത്രിങ്ങാട് അപ്പേ പ്രസംഗ ഇന്ദ്രസിരി സുരവീരട് ബാരദിനവാ മെത്രിങ്ങാട് ബാരയോട്
1: സുദി റുവൻ റുവൻ വണ്ടാര സംപ്ലബ സംഗീത കണ്ടം വിടുവിൻ
2: വെള ബലമേ കൈ വിനാടി 30
3: വെളാവ് ഒബ വെത ഗെന ആവി
4: എൻഎൽപി ഹദഹന ലങ്കാവേ വെഡിമ തേകി ദിന തേകി അവസ്ഥ വെഡിമ ലുത്രയ എൻഎൽപി ഹദഹന ഒബത് അദമ എൻഎൽപി ഹദഹട